0: തുള്ളി തുള്ളി.
1: എസ് പി ബാലസുബ്രഹ്മണ്യം ചിത്ര ഇണൈന്ന് പാടിയത് പടം പൂക്കളെ പരിക്കാതീർകൾ.